0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ മഹാരാജപുരം എസ് ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരികൾക്കാം. വയലിൻ ശ്രീ എൻ വി ബാബുനാരായണൻ, മൃദംഗം ശ്രീ കെ പി അനിൽകുമാർ, ഖടം ശ്രീ ഇ എം സുബ്രഹ്മണ്യം, ശ്യാമശാസ്ത്രികൾ കൃതികൾ കേൾക്കാം. ആദ്യം ഹിമാചല തനയ എന്നാരംഭിക്കുന്നു രാഗം ആനന്ദഭൈരവി ആദിതാളം.
2: This is Ragam 24/7 DTH anytime Indian music. Listen to Carnatic vocal recital by Shri Maharajapuram S. Srinivasan. He is accompanied on the violin by Shri N. V. Babu Narayanan, on the mridangam by Shri K. P. Anil Kumar, and on the khatam by Shri E. M. Subramaniam. Listen to the compositions of Shama Shastri. He begins his vocal recital with the composition Himachala Tanaya in the rag Ananda Bhairavi, set to Aditaal.

0: ഹിമാചല തനയ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ആനന്ദ ഭൈരവി, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഹിമാചല തനയ ഇൻ ദ രാഗ് ആനന്ദ ഭൈരവി സെറ്റ് ടു ആദിതാൾ.
0: ഇനി മായമ്മ എന്നാരംഭിക്കുന്നു രാഗം നാട്ടക്കുറിഞ്ചി, ആദിതാളം.
1: Continuing his vocal recital, he will now present the composition Mayamma in the rag Natakurunji, set to Adithal.

0: നാട്ടുകുറിഞ്ചി രാഗത്തിൽ മായമ്മ എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം.
1: യു വിൽ ലിസണിംഗ് ടു ദ കോമ്പോസിഷൻ മായമ്മ ഇൻ ദ രാഗ് നാട്ടുകുറിഞ്ചി

0: സെറ്റ് ടു അതിതാൾ. ഇനി കാമാക്ഷി എന്നാരംഭിക്കുന്നു രാഗം ഭൈരവി മിശ്രജാപ്പ് താളം.
1: Now listen to the composition Kamakshi in the rag Bhairavi, set to Mishra Chapital.

0: ഭൈരവി രാഗത്തിൽ കാമാക്ഷി എന്നാരംഭിച്ച കീർത്തനമാണ് കേട്ടത്. മിശ്രചാപ്പ് താളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ കാമാക്ഷി ഇൻ ദ രാഗ് ഭൈരവി സെറ്റ് ടു മിശ്രചാപ്പ് താൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ മഹാരാജപുരം എസ് ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ ശ്രീ NV ബാബുനാരായണൻ, മൃദംഗം ശ്രീ KP അനിൽകുമാർ, ഖടം ശ്രീ EM സുബ്രഹ്മണ്യം. ഇനി ഹിമാദ്രി സുദേ എന്നാരംഭിക്കുന്നു രാഗം കല്യാണി രൂപക താളം.
1: This is Ragam 24/7 DTH, anytime, Indian music. You are listening to Carnatic Vocal Recital by Shri Maharajapuram S. Srinivasan. He is accompanied on the violin by Shri N.V. Babu Narayanan, on the mridangam by Shri K.P. Anil Kumar, and on the ghatam by Shri E.M. Subramaniam. Next is the composition Himadri Sudhi in the rag Kalyani, set to Rubagathal.

0: ഹിമാദ്രി സുദേ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കല്യാണി, രൂപക താളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഹിമാദ്രി സുദേ ഇൻ ദ രാഗ് കല്യാണി സെറ്റ് ടു രൂപക താൾ.
0: അവസാനമായി കാമാക്ഷി എന്നാരംഭിക്കുന്നു രാഗം വരാളി, മിശ്രചാപ്പ് താളം.
1: ശ്രീ മഹാരാജപുരം എസ് ശ്രീനിവാസൻ കൺക്ലൂഡ്സ് ഹിസ് വോക്കൽ റിസൈറ്റൽ വിത്ത് ദ കോമ്പോസിഷൻ കാമാക്ഷി ഇൻ ദ രാഗ് വരാളി സെറ്റ് ടു മിശ്രചാപ്പ് താൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ മഹാരാജപുരം എസ് ശ്രീനിവാസൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ശ്രീ എൻ വി ബാബുനാരായണൻ. മൃദംഗം ശ്രീ കെ പി അനിൽകുമാർ. ഖടം ശ്രീ ഇ എം സുബ്രഹ്മണ്യം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വിൽ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ ശ്രീ മഹാരാജപുരം എസ് ശ്രീനിവാസൻ. അക്കംപനിയിങ് ആർട്ടിസ്റ്റ് വാസ് ശ്രീ എൻ വി ബാബു നാരായണൻ ഓൺ ദ വയലിൻ, ശ്രീ കെ പി അനിൽകുമാർ ഓൺ ദ മൃദംഗം, ആൻഡ് ശ്രീ ഇ എം സുബ്രഹ്മണ്യം ഓൺ ദ ഘട്ടം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫുരാഗം 24/7 DTH. Anytime, Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ മൈസൂർ നാഗമണി ശ്രീനാഥ് അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. ആദ്യം അവരോഗമോ എന്നാരംഭിക്കുന്നു രാഗം സരസാംഗി ഖണ്ഡചാപ്പ് താളം ഗോപാലദാസ കൃതി.
2: This is Ragam 24/7 DTH anytime Indian music. Listen to Carnatic vocal recital by Mysore Nagamani Srinath. He begins his vocal recital with the composition of Gopaladasa Avarogamu in the rag Sarasangi set to Kandachaputal.

0: സരസാംഗി രാഗത്തിൽ ഗോപാലദാസ് രചിച്ച അവരോഗമോ എന്ന കീർത്തനമാണ് കേട്ടത്. ഖണ്ഡചാപ്പ് താളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് ഗോപാലദാസ അവരോഗമോ ഇൻ ദ രാഗ് സരസാംഗി സെറ്റ് ടു ഖണ്ഡചാപ്പ് താൾ.
0: ഇനി മാമവധുശ്രീ എന്നാരംഭിക്കുന്നു രാഗം ഹിന്ദോളം. ആദിതാളം മൈസൂർ വാസുദേവാചാർ കൃതി.
1: Continuing his vocal recital, he will now present a composition of Mysore Vasudevachar, Mama Vadushri, in the rag Hindolam, set to Aditaal.
2: Mama

0: മൈസൂർ വാസുദേവാചാർ രചിച്ച മാമവധുശ്രീ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഹിന്ദോളം, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു ദ കമ്പോസിഷൻ ഓഫ് മൈസൂർ വാസുദേവാചാർ, മാമവധുശ്രീ എന്ന രാഗ ഹിന്ദോളം, സച്ച് ടു ആദിതാൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈസൂർ നാഗമണി ശ്രീനാഥ് അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ഇനി ശംഭോ ശിവശങ്കര എന്നാരംഭിക്കുന്ന സ്വന്തം കൃതി കേൾക്കാം. രാഗം ഹംസ നന്ദി, ഖണ്ഡചാപ്പ് താളം.
1: ദിസ് ഇസ് രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ മൈസൂർ നാഗമണി ശ്രീനാഥ്. നെക്സ്റ്റ് ഇസ് ഹിസ് ഓൺ കോമ്പോസിഷൻ, ശംഭോ ശിവശങ്കര, ഇൻ ദ രാഗ് ഹംസാനന്ദി, സെറ്റ് ടു കണ്ടചാപ്പ് താൾ.

0: ശംഭോ ശിവശങ്കര എന്നാരംഭിച്ച സ്വന്തം കൃതിയാണ് കേട്ടത്. രാഗം ഹംസാനന്ദി, ഖണ്ഡചാപ്പ് താളം.
1: യു വർ ലിസ്റ്റിംഗ് ടു ഹിസ് ഓൺ കോമ്പോസിഷൻ ശംഭോ ശിവശങ്കര ഇൻ ദ രാഗ് ഹംസാനന്ദി സെറ്റ് ടു ഖണ്ഡചാപ്പ് താൾ.
0: അവസാനമായി മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച ജയ ജയ പത്മനാഭ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം മണിരംഗ്, ആദിതാളം.
1: മൈസൂർ നാഗമണി ശ്രീനാഥ് കൺക്ലൂഡ്സ് ഹിസ് വോക്കൽ റിസൈറ്റൽ വിത്ത് എ കമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ.

0: ജയ ജയ പത്മനാഭ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം മണിരംഗ്, ആദിതാളം, മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
1: യു ആർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, ജയ ജയ പത്മനാഭ ഇൻ ദ രാഗ് മണിരംഗ്, സെറ്റ് ടു ആദിതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് മൈസൂർ നാഗമണി ശ്രീനാഥ് അവതരിപ്പിച്ച സംഗീത കച്ചേരി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റെസൈറ്റൽ ബൈ മൈസൂർ നാഗമണി ശ്രീനാഥ്. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ഓൾ ഇന്ത്യ റേഡിയോ തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ സി എസ് അനുരൂപിന്റെ വയലിൻ കച്ചേരി കേൾക്കാം. കെ എം എസ് മണി മൃദംഗം, സി എച്ച് ശ്രീകുമാർ തവിൽ, വെള്ളിനേഴി രമേശ് മുഖർശംഖ്. Now we bring you a violin concert by C.S. Anuroop. He is accompanied by K.M.S. Mani on Mridangam, C.H. Srikumar on Tavil and Vellineeri Ramesh on Morsing. Aadyam, Sri Ragathil, Sri Varalakshmi ennarambhikkunna Deekshithar Kriti, Roopakathalam. The first item of this concert is Sri Varalakshmi in Sri Ragam set to Roopakathala composed by Muthuswami Deekshithar.

അടുത്തത് ധേനുകരാഗത്തിൽ തെലിയലേരു രാമ, ആദിതാളം ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഈസ് തെലിയലേരു രാമ കമ്പോസ്ഡ് ബൈ ത്യാഗരാജ, സെറ്റു ആദിതാള ഇൻ രാഗ ധേനുക.

അടുത്തത് മോഹനരാഗത്തിൽ സദാപാലയ എന്നാരംഭിക്കുന്നു. ആദിതാളം ജി എൻ ബാലസുബ്രഹ്മണ്യത്തിന്റെ കൃതി. നെക്സ്റ്റ് ഈസ് സദാപാലയ ഇൻ രാഗ മോഹന സെറ്റു ആദിതാളം കമ്പോസ്ഡ് ബൈ ജി എൻ ബാലസുബ്രഹ്മണ്യം.

അനുരൂപിന്റെ വയലിൻ കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. KMS മണി മൃദംഗം, CH ശ്രീകുമാർ തവിൽ, വെള്ളിനേഴി രമേശ് മുഖർശംഖ്. യു ആർ ലിസ്ണിംഗ് ടു എ വയലിൻ കൺസേർട്ട് ബൈ CS അനുരൂപ്. ഹി ഇസ് അക്കമ്പനീഡ് ബൈ KMS മണി ഓൺ ദ മൃദംഗം, CH ശ്രീകുമാർ ഓൺ ദ തവിൽ, ആൻഡ് വെള്ളിനേഴി രമേശ് ഓൺ ദ മോർസിൻ. അരുൺ ചെയ്യ വേണ്ടും രാഗം രസികപ്രിയ, ആദിതാളം കോടീശ്വരയ്യർ കൃതി. He continues his violin concert with Arul Cheyya Vendum in Raga Rasika Priya, set to Aditalam, composed by Kodeeshwarayyar.

അടുത്തത് ബ്രഹ്മമൊക്കട്ടെ എന്നാരംഭിക്കുന്ന അന്നമാചാര്യകൃതി. ആദിതാളം തിശ്രനട. നെക്സ്റ്റ് ഈസ് ബ്രഹ്മമൊക്കട്ടെ, കമ്പോസ്ഡ് ബൈ അന്നമാചാര്യ, സെറ്റു ആദിതാള, ഇന്ദരാഗ തിശ്രനട.

0: ഇതുവരെ കേട്ടത് സി എസ് അനുരൂപിന്റെ വയലിൻ കച്ചേരി, കെ എം എസ് മണി മൃദംഗം, സി എച്ച് ശ്രീകുമാർ തവിൽ, വെള്ളിനേഴി രമേശ് മുഖർശംഖ്. യു ആർ ലിസ്ണിംഗ് ടു എ വയലിൻ കൺസേർട്ട് ബൈ സി എസ് അനുരൂപ്. ഹി വാസ് അക്കംപനീഡ് ബൈ കെ എം എസ് മണി ഓൺ ദ മൃദംഗം, സി എച്ച് ശ്രീകുമാർ ഓൺ ദ തവിൽ, ആൻഡ് വെള്ളിനേഴി രമേശ് ഓൺ ദ മോർസിംഗ്.
1: രാഗം ഡി ടി എച്ച് ചാനലിന് വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.